0: അല്ല ഞാനോടി വരവേണം.
1: നന്ദി സഹോദരി. അതാവത് പഞ്ചപുരാണങ്ങളെ എങ്ങൾക്കാക തന്ന് പത്മറാണി അവർക്കും നമ്മുടെ നന്ദികൾ.
0: നന്ദി
1: അമ്മ. അവർ തിരുമതി പത്മറാണി അവർ വെള്ളിമല നികഴ്ചിയിൽ ഇണിഞ്ഞുകൊണ്ട് സിറപ്പിത്തർ അവരെ തുടർന്ന് വാട്സപ്പ് ഊടാക ഇണിന്തിരിക്കുന്നതാണ് സ്വീസിലിരുന്ന് തിരുമതി ധർമ്മമതി രവീന്ദ്രനും അവർ അവരെയും അൻപോട് വരവേറ്റ് കൊള്ളുകൊണ്ടോ.
2: വണക്കം.
1: പഞ്ചപുരാണങ്ങൾ
2: കേട്ടത് എല്ലാവരും കേൾക്കാൻ അയ്യാ നല്ല ചൊല്ലിയിരുന്നേ. നന്ദി. ഇപ്പോഴേ അപ്പത്തേനെ നടക്ക മാറ്റേ ചൊല്ലി തിരുന്തി നടക്കപ്പിടിയായിരിക്കും വേണം. നന്ദി അയ്യാ ഉള്ളും നിലമാകെ ഇരിക്ക ഇറവിനെ വേണ്ടിക്കൊണ്ടും.

0: ദേവിനിദിനമരുൾ പുരിന്തിടുവായേ. പാട നിനക്കീരേൻ പങ്കിളിയാകെ. കാവിയുടയിലേ കാറ്റി തന്ത് കലിയുഗത്തിനെയേ ആക്ഷി ചെയ്ത്. കാവിയുടയിലേ കാറ്റി തന്ത് കലിയുഗത്തിനെയേ ആക്ഷി ചെയ്ത്. ഭാവി മനങ്ങളെ പണിയ ചെയ്യ അളത്ത് പക്വം തന്നിടും പാർവതി നീയേ. പാട നിനക്കീരേൻ പങ്കിളിയാകെ. കാവിയലയും മനങ്ങളെയെല്ലാം തന്നുടൻ അണൈത്തിടും തത്വത്തായി. കാവിയലയും മനങ്ങളെയെല്ലാം തന്നുടൻ അണൈത്തിടും തത്വത്തായേ. തക്ക വേളയിൽ അത്ഭും കാട്ടിട തരുടം അറിന്തവൾ നീയേ തായേ. പാട നിനക്കീരേൻ പങ്കിളിയാകെ. നാവിൽ നടമിടും നർത്തകി നീയേ. നാളെല്ലാം പാടിട നർക്കവി തരവേ. നാവിൽ നടമിടും നർത്തകി നീയേ. നാളെല്ലാം പാടിട നർക്കവി തരവേ. വാഴ്വിൽ എനക്കും ഉന്നരുൾ വരവേ. വരപ്പിരദാസം ചെയ്തിരുന്നേനോ. വാഴ്വിൽ എനക്കും ഉന്നരുൾ വരവേ. വരപ്പിരദാസം ചെയ്തിരുന്നേനോ. പാട നിനക്കീരേൻ പങ്കിളിയാകെ. പൂനൈ പാട നിനക്കീരേൻ ഉൻ
1: அன்பு உறவுகள், இதுவரை ராஜலிங்கம் அவர்கள், அதாவது ஒல்லாந்தில் வசிக்கும் திருமதி கலைச்செல்வி வசந்தானந்தன் அவர்களுடைய கவிதை வரியை பாடலாக்கி தந்திருந்தார். அவருடைய பாடலும் அன்னையுடைய சுவித்திரையில் ஓங்கி ஒலித்திருக்கும். அவருக்கும் அன்னையுடைய திருவள்ளுவர் கிடைக்க வேண்டும் என்று பிரார்த்தித்துக் கொண்டு இந்த நிகழ்ச்சியில் இணைந்து கொண்டு சிறப்பை தாத்தனை அன்னையினுடைய அடியார்கள் அனைவருக்கும் அன்னையினுடைய திருவள்ளுவர் கிடைக்க பிரார்த்தித்துக் கொண்டு உங்களிடமிருந்து அன்பாக விடைபெறுகின்றோம். நன்றி, வணக்கம். அன்பு உறவுகளே, நிறைவுக்கு வந்தது அவதாரம் அற்புதம் என்னும் சிறப்பு நிகழ்ச்சி.

0: ഇന്ന് ഫ്രിഡ്ജ് വാങ്ങി ഒരു മാറം കൂടെ ആകില്ല. ഒഴുങ്ക വെയില് ചെയ്തില്ല. ചിക്ക്, എന്താ ചെയ്യുന്നത്?
1: സരി സരി, എന്റെ കാറും ഒളുങ്ക ബ്രേക്ക് പിടിക്കുന്നില്ല. എല്ലാ പിരജനക്കും ഒരേ തീർവ് എങ്കിട ജോയിതാൻ. ജോയിന്റെ ഫോൺ നമ്പർ ചൊല്ലുങ്കപ്പ.
2: എന്റെ പിരജനകൾ അനൈത്തുക്കും ഒരേ തീർവാക ന്യായമാണ വിലയിൽ തരമാണ സേവയ്ക്ക് ജോയ്. തൊടുവ് തൊലവിസി ഇലക്കം ഫ്രാൻസ് കുറിയത് 0782-81-88-14. മറന്നു വിടാതീർകൾ ജോയ് 0782-81-88-14.

0: കണ്ടുപിടിച്ചീങ്ങളാ? കാണാതെ കണ്ണും കണ്ണില്ലേ? അതാ അപ്പൊ പഴയ പാട്ടാ? വാസലിഞ്ചുന്നത് ഉള്ളം തേടാതെ എന്ത്
1: സ്വന്തം
0: വാസലിഞ്ചുന്റെ വാസലിഞ്ചുന്റെ പാട്ടോട് തന്നെ ഇണയിരിങ്ങളാ? ഓക്കെ നന്ദി. ശരി, ആറാവത് ഇന്ന് പാടലെ കണ്ടുപിടിച്ചിരുന്നാൽ നിങ്ങൾ എന്ത് കൊള്ളലാം. ഇന്ന് ഈസയ്ക്കുരിയതും ഏർക്കനെ പോട്ടതും ഒരേ

ഭിന്നാതിരി ഭിന്നാതിരി ഭിന്നാതിരിതോ ഉദന ദൃപ്തോം നന തും നന തും നന ഭിന്നാതിരി ഭിന്നാതിരി ഭിന്നാതിരിതോ ഉദനദന ദൃപ്തോം നന തും നന തും നന ഭിന്നാതിരി ഭിന്നാതിരി ഭിന്നാതിരിതോ ഉദനദന തത്തരിധി തരിതോം താരിന താരി ഉജണു തജണു കിജണു സനിത മകരി സരിഗമ ഹൃദയമുന നിലിപിനട്ടി മാ സദ്ഗുരു പ്രിയമൈന തില്ലാണ ദൃപ്തോം നന തും നന തും നന ഭിന്നാതിരി ഭിന്നാതിരി ഭിന്നാതിരിതോ ഉദനദന ഉജണു തജണു കിജണു സനിത മകരി സരിഗമാ ഹൃദയമുന നിലിപിനട്ടി മാ സദ്ഗുരു പ്രിയമൈന തില്ലാണ ദൃത്തോം നന തും നന തും നന ഭിന്നാതിരി ഭിന്നാതിരി ഭിന്നാതിരിതോ ഉദനദന തും നന തും നന തും നന ഭിന്നാതിരി ഭിന്നാതിരി ഭിന്നാതിരിതോ